0: ദിവ്യ എഫ് എം ദിവ്യഹിൻ നായക്.
1: Nur die Ecke Megahertz, die wir hier finden.